0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ വി സഞ്ജീവ് അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം മഞ്ഞാർഗുടി എ ഈശ്വരൻ, ഖടം ടി വി വാസൻ. ആദ്യം സാരമതി രാഗത്തിൽ മോക്ഷമോ ഗലത എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to violin concert by Shri V Sanjeev. He is accompanied on the mridangam by Mannargudi A Eeswaran and on the ghatam by T V Vasan. He begins his violin concert with the composition of Saint Thyagaraja Mokshamugalada in the rag Saramadi set to Aditala.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച മോക്ഷമോ ഗലത എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാരമതി, ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മോക്ഷമോ ഗലത. ഇന്ന് രാഗ് സാരമതി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി നാദസുധ എന്ന കീർത്തനം കേൾക്കാം. രാഗം ആരഭി, രൂപകതാളം ത്യാഗരാജ സ്വാമികൾ, കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് വയലിൻ കോൺസേർട്ട്, ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നാദസുധ. ഇന്ന് രാഗ് ആരഭി, സെറ്റ് ടു രൂപകതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നാദസുധ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആരഭി, രൂപക താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, നാദസുധ. ഇൻ ദി രാഗ് ആരഭി സെറ്റ് ടു രൂപക താൾ.
0: ഇനി കമലചരണേ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം അമൃത ബിഹാഖ്, ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം, കമല ചരണേ. ഇൻ ദി രാഗ് അമൃത ബിഹാഖ് സെറ്റ് ടു ആദിതാൾ.

0: ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച കമലചരണി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം അമൃതബിഹാഖ്, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം, കമലചരണി ഇൻ ദ രാഗ് അമൃതബിഹാഖ് സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ത്യാഗരാജസ്വാമികൾ രചിച്ച സക്കനി രാജ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഖരപ്രിയ, ആദിതാളം.
1: Listen to a composition of Saint Thyagaraja, Chakkani Raja, in the rag Kharahara Priya, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച സക്കനി രാജ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഖരപ്രിയ, ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ചക്കനി രാജ. ഇൻ ദി രാഗ് ഖരഖരപ്രിയ, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ വി സഞ്ജീവ് അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. മൃദംഗം മന്നാർഗുഡി എ ഈശ്വരൻ, ഖടം TV വാസൻ. ഇനി തഞ്ചാവൂർ എസ് കല്യാണരാമൻ രചിച്ച തിരുമുരുക എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം യമുന കല്യാണി, മിശ്രചാപ്പത്താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Violin Concert by Shri V. Sanjeev. He is accompanied on the Mridangam by Mannargudi A. Ishwaran and on the Ghatam by TV Vasan. Now listen to a composition of Tanjavur S. Kalyanaraman, Tirumuruga. In the rag, Yamuna Kalyani, set to Mishra Chaputal.

0: യമുന കല്യാണി രാഗത്തിൽ തഞ്ചാവൂർ എസ് കല്യാണരാമൻ രചിച്ച തിരുമുരുക എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രജാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ എസ് കല്യാണരാമൻ, തിരുമുരുക. ഇൻ ദ രാഗ് യമുന കല്യാണി, സെറ്റ് ടു മിശ്രജാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ വി സഞ്ജീവ് അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം മന്നാർഗുഡി എ ഈശ്വരൻ, ഘടം ടി വി വാസൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ കോൺസേർട്ട് ബൈ ശ്രീ വി സഞ്ജീവ്. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വർ മന്നാർഗുഡി എ ഈശ്വരൻ ഓൺ ദ മൃദംഗം ആൻഡ് ടി വി വാസൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Agam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഒരു ചിത്രീകരണം കേൾക്കാം. പാഞ്ചജന്യം, രചന കോന്നിയൂർ ആർ നരേന്ദ്രനാഥ്, സംഗീതം ഗുരുവായൂർ ജി എസ് ശ്രീകൃഷ്ണൻ.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to a feature, Panchajanyam, written by Konneyur R. Narendranath and music by Guruvayur G.S. Shrikrishnan.

പൂർവകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് പഴയ പ്രതിജ്ഞകൾ പൂർവാധികം ശക്തിപ്പെടുത്തുവാൻ, കർമ്മരംഗത്ത് കാലുറപ്പിച്ചു നിന്നുകൊണ്ട് ധർമാനുഷ്ഠാനം നിർവഹിക്കുവാൻ നാം നിർബന്ധിതരാകുന്നുണ്ട്. ആദർശങ്ങളുടെ സൗരഭം പ്രസരിക്കുന്ന അന്തരീക്ഷത്തിൽ കഴിയുമ്പോൾ ആഗ്രഹങ്ങളുടെ സമ്പൂർത്തിക്കായി അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ വിസ്മരിച്ചുകൂടാ. അനന്തവിശാലമായ സാഗരത്തിൽ നിന്ന് അനവധി കാര്യകാരണങ്ങളാൽ രൂപം പ്രാപിച്ച് അങ്ങുമിങ്ങും ആകാശത്തിൽ അലഞ്ഞുകഴിയുന്ന കാർമേഘം ആത്യന്തികമായി സർവജീവജാലങ്ങൾക്കും ജീവചൈതന്യമരുളുന്ന മഴയായി പതിക്കുകയാണ്. അതുപോലെയാണ് സമൂഹത്തിലെ വ്യക്തിജീവിതവും. ഭൂരിസുഖത്തിന് സ്വയം അർപ്പിക്കപ്പെട്ടതായിരിക്കണം അത്.

ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വിഷമങ്ങളും വിഘാതങ്ങളും കാണുമ്പോൾ ചഞ്ചലചിത്തരായി കർത്തവ്യാനുഷ്ഠാനത്തെക്കുറിച്ച് സംശയാലുക്കളാകാൻ ഇടവന്നുകൂടാ. ഈ പുണ്യഭൂമിയിൽ പൊതുജീവിതം പ്രകാശം പരത്തി തുടങ്ങി. പരിദേവനം ഇനി പാടില്ല.

ഉന്നതങ്ങളായ ആദർശങ്ങളുടെ ഒരുക്കുമൂശയിൽ മാത്രം വാർത്തെടുക്കാവുന്നതാണ് ഉത്കൃഷ്ടമായിട്ടുള്ള ജീവിതം. കർത്തവ്യാനുഷ്ഠാനമാണ് അതിൻ്റെ കാതൽ. തളർന്നു നിൽക്കുന്ന മനസ്സാക്ഷിയെ വിളിച്ചുണർത്തുന്ന വാഞ്ചജന്യധ്വനിയാൽ അന്തരീക്ഷം മുഖരിതമാണ്. തൊഴിലാളികളും കർഷകരും കർമ്മബോധോത്സുകരായി രംഗത്തിറങ്ങി പ്രവർത്തിക്കേണ്ട കാലം വന്നു. വിരിമാറിൽ സ്വേദത്തിൻ്റെ മണിമുത്തുകൾ അണിഞ്ഞുകൊണ്ട് അധ്വാനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ വിരചിക്കുവാൻ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു.

പുരുഷന്മാരോടൊത്ത് വനിതകളും കർമ്മഭൂമിയിൽ കർത്തവ്യാനുഷ്ഠാനങ്ങൾക്ക് തയ്യാറാകുന്നു. പാഴായിക്കിടന്ന നിലമാകെ ഹരിതാഭമാക്കുവാൻ, നീവാരം നിറയുന്ന പാടങ്ങളാക്കുവാൻ അവർക്കും പങ്കുണ്ട്.

പുതിയ ജീവിതസൗധം പണി ചെയ്ത് പൂർത്തീകരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുവാനും ആഗ്രഹിക്കുവാനും അനവധി കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഉത്കടമായ ആവേശമുണ്ട്. ഹൃദയം കവിഞ്ഞൊഴുകുന്ന പ്രേമ സന്ദേശം ഗാനങ്ങളായി പ്രതിധ്വനിക്കട്ടെ.

ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ദൃഢമായ ബോധവും പ്രവർത്തിക്കുവാനുള്ള അനന്തമായ ആഗ്രഹങ്ങളും അവിരാമമായി പ്രസരിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് രാജ്യസ്നേഹനിർഭരമായ ഗാനങ്ങൾ ഉതിർന്നു വീഴുന്നു. ജന്മഭൂമിക്ക് അവർ ആശീർവാദങ്ങൾ അർപ്പിക്കുന്നു.

0: പാഞ്ചജന്യം ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. രചന കോന്നിയൂർ ആർ നരേന്ദ്രനാഥ്. സംഗീതം ഗുരുവായൂർ ജി എസ് ശ്രീകൃഷ്ണൻ.
1: യു ആർ ലിസ്ണിംഗ് ടു എ ഫീച്ചർ പാഞ്ചജന്യം, റിട്ടൺ ബൈ കോന്നിയൂർ ആർ നരേന്ദ്രനാഥ് ആൻഡ് മ്യൂസിക് ബൈ ഗുരുവായൂർ ജി എസ് ശ്രീകൃഷ്ണൻ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ചിത്രീകരണം കേൾക്കാം. ദേവി ദർശനം.
1: This is Ragam 24/7 DTH. Anytime Indian music. Listen to a feature, Devi Darshanam.

എല്ലാവരുടെയും അമ്മയാണ് പ്രകൃതി. ആ പ്രകൃതി മാതാവ് നമ്മിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ നാം അനവരതം ആസ്വദിക്കുന്നു. അങ്ങനെ പ്രകൃതിയിൽ അലിയുന്നു, പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്നു. അവസാനം ഈ പ്രകൃതിയിൽ നിന്ന് അഭിന്നമാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് നാം മനസ്സിലാക്കുന്നു. ആദ്യകാലം മുതൽ നാം ഈ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചു. പ്രകൃതി നമുക്കെല്ലാം കനിഞ്ഞരുളി. ഈ പ്രകൃതി ഒന്ന് കോപിച്ചാൽ പിന്നെ നാം ഇല്ല. നമ്മളെ പ്രസവിച്ച് പോറ്റി വളർത്തി അഭീഷ്ടങ്ങളെല്ലാം ദാനം ചെയ്ത് ആത്മഹർഷം കൊള്ളുന്ന ആ മാതാവിനോട് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അമ്മേ, പ്രകൃതി മാതാവേ, ഞങ്ങൾ നിന്റെ കാൽക്കലിത നമസ്കരിക്കുന്നു. നിന്റെ നാമം ആയിരം വട്ടം ജപിക്കാൻ ഈയുള്ളവർക്ക് കഴിയുമാറാകട്ടെ. നിയതിയെന്നും വിശ്വമായയെന്നും മറ്റും നിന്നെ പണ്ഡിതന്മാർ വിളിക്കുന്നത് എത്ര അന്വർത്ഥം! ഞങ്ങളുടെയെല്ലാം ഉണ്മയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തസ്സാരവും കുടികൊള്ളുന്നത് നിന്നിൽ തന്നെ. നീയില്ലെങ്കിൽ കർമ്മവും ധർമ്മവുമില്ല, സത്യവും മിഥ്യയുമില്ല, നാദവും രൂപവുമില്ല, കാമവും മോക്ഷവുമില്ല, രാഗവും ദ്വേഷവുമില്ല. മാനവും ഭൂമിയും ഭൂതവും ഭാവിയും എല്ലാം നിന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്നു.

അങ്ങനെ ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്ന നിന്നെ വിവിധ രൂപഭാവങ്ങളിൽ ഞങ്ങൾ ആരാധിക്കുന്നു. ജഗദംബികയെ എന്ന് 100 വട്ടം ഉരുവിട്ടാലും ഞങ്ങൾക്ക് തൃപ്തിയാവില്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരേണ്ടത് നിന്റെ ഈ വിശുരൂപം തന്നെയാകുന്നു. നിയതിയുടെ ചേഷ്ടകളിൽ ഞങ്ങൾ അമ്മയുടെ രൂപം ദർശിക്കുന്നു. നക്ഷത്രങ്ങൾ നിന്റെ മണിമാലകളാണെന്നും നീലാകാശം നിന്റെ കുന്തളഭാരമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ചന്ദ്രബിംബവും സൂര്യബിംബവും നിന്റെ കൺമിഴികളായി ഞങ്ങൾ ആരാധിക്കുന്നു. ദിനരാത്രങ്ങൾ നിന്റെ വിവിധ ഭാവപ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. അതിനാൽ ഞങ്ങൾ ഏകുന്ന ഈ അർച്ചനാ പുഷ്പം സ്വീകരിച്ചാലും

അതെ, അതുകൊണ്ടാണ് നിന്നെ വിവിധ രൂപങ്ങളിൽ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. അന്ധകാരത്തിൽ ജ്വലിക്കുന്ന ഒരു മണിദീപം പോലെ ദേവീ സ്വരൂപം ധരിച്ച പ്രകൃതി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് അണ്ടകടാഹം മുഴുവൻ അങ്ങയ്ക്ക് വഴിമാറിത്തരുന്നു. അന്ധകാരാവൃതമായിരുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ ബോധത്തിൻ്റെ പ്രകാശം പരക്കുന്നു, അത് വിജ്ഞാനമായി വിടരുന്നു. അങ്ങനെ ബോധസ്വരൂപിണിയായി

അക്ഷരസമുച്ചയമാകുന്ന മാലകൾ കൊണ്ട് ഞങ്ങൾ അമ്മയെ ആരാധിക്കുന്നു, സരസ്വതിയായി പൂജിക്കുന്നു. വീണാധാരിണിയും ഗാനസ്വരൂപിണിയുമായ ദേവി, വാക്കുകളുടെ അധിപതിയായ വാഗ്ദേവത ഞങ്ങളുടെ മേൽ എന്നെന്നും അനുഗ്രഹം.

0: ദേവി ദർശനം ചിത്രീകരണമാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു എ ഫീച്ചർ ഓൺ ദേവി ദർശനം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാരാജ അവതരിപ്പിക്കുന്നു.

0: സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം കല്ലടൈക്കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാചാമഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
1: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan. On the mridangam by Kallade Kuruchi S. Shivakumar. And on the ghatam by Adambakam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, Indiragam Adhana, set to Aditalam.

ഇനി ത്യാഗരാജായ നമസ്തേ, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ബേഗടരാഗം രൂപകതാളം. ലിസൺ നൌ ടു ത്യാഗരാജായ നമസ്തേ, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ് ബേഗട, സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. Now we bring you a vocal recital by Tripunithura K. Girija Varma. She is accompanied by C.S. Anurup on violin, K. Jayakrishnan on mridangam and Neethul Aravind on ganjira. Adhyam, Nattaragrathil Shri Maha Ganapati. Adithalam, Mayuram Vishwanatha Shastriyuda Kriti. The first item of this concert is Shri Maha Ganapati in Raga Nata, composed by Mayuram Vishwanatha Shastri, set to Adithala.

അടുത്തത് ഹരിഹരപുത്രം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി വസന്തരാഗം ഖണ്ഡജാതി ഏകതാളം. നെക്സ്റ്റ് ഈസ് ഹരിഹരപുത്രം ഇൻ രാഗ വസന്ത സെറ്റു ഖണ്ഡജാതി ഏകതാളം, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു വോക്കൽ റിസൈറ്റൽ ബൈ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ. ഷീ ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ ദി മൃദംഗം ആൻഡ് നീതുൽ അരവിന്ദ് ഓൺ ദി ഗഞ്ചിറ. മരിവേര ദിക്കവരയ്യ രാമ ഷൺമുഖപ്രിയ രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയരുടെ കൃതി ആദിതാളം. ഷീ കണ്ടിന്യൂസ് ഹെർ റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യയർ സെറ്റ് ടു ആദിതാള ഇൻ രാഗ ഷൺമുഖപ്രിയ. മരിവേര ദിക്കവരയ്യ രാമ.

മായാഗോപബാല, കാപ്പിരാഗം, ആദിതാളം, കെ സി കേശവപിള്ളയുടെ കൃതി. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മായാഗോപബാല ഇൻ രാഗ കാപ്പി സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ള.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ച്. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ. ഷി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ ദി മൃദംഗം, ആൻഡ് നീതുൽ അരവിന്ദ് ഓൺ ദി ഗഞ്ചിറ.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.